ഹൃദയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായഃ. ആദൌ മുഖ്യവാർത്താഃ. പശ്ചിമബംഗസ്യ വിധാനസഭാനിർവാചനെ ഭാജ്പേതി ദലം പ്രബല ജനാദേശം പ്രാപ്തും സജ്ജമസ്തി. അഷ്ടചത്വാരിംശത് സ്ഥാനാനി ജിത്വാ പ്രായഃ സാർധൈകശതാധികേഷു ച അഗ്രേ അസ്തി. തൃണമൂലപക്ഷഃ ത്രയോദശ സ്ഥാനാനി ജിത്വാ ത്രിസപ്തതി സ്ഥാനേഷു ച അഗ്രേ അസ്തി. അസമരാജ്യ ഭാജ്പേതി ദലം തൃതീയാവധിം യാവത് പുനഃ അധികാരം പ്രാപ്സ്യതീതി നിശ്ചിതം. തമിഴ്നാടുരാജ്യ അഭിനേതൃതഃ രാജനേതൃരൂപേണ പരിവർത്തിതഃ വിജയസ്യ ടിവികെ ഇതി ദലം ബൃഹത്തമ ദലത്വേന ഉദ്ഭുത്വാ ഇതിഹാസം രചയതി. അപിച കേരളരാജ്യ കോൺഗ്രസ് പക്ഷസ്യ നേതൃത്വേ യുഡിഎഫ് ഇതി ദലസമൂഹഃ എൽഡിഎഫ് ഇത്യസ്യ സ്ഥാനേ സ്പഷ്ടം ബഹുമതം പ്രാപ്തും പ്രസ്ഥിതഃ. എൻഡിഎ ദലസമൂഹശ്ച പുതുച്ചേരി കേന്ദ്രശാസിത പ്രദേശേ പ്രശാസനാധികാരം ധാരയിതും പ്രസ്ഥിതോസ്തി. അഥ വാർത്താഃ വിസ്തരേണ. ചതുർണാം രാജ്യാനാം വിധാൻസഭാ നിർവാചനസ്യ സാമ്പ്രതിക ഗണനാനുസാരം പശ്ചിമബംഗപ്രദേശേ ഭാജ്പേതി ദലം ആശ്ചര്യജനകതയാ ആധിക്യം പ്രാപ്നോത്. തമിഴ്നാടുരാജ്യേ നൂതനതയാ പ്രവിഷ്ടം അഭിനേതുഃ സി ജോസേഫ് വിജയസ്യ തമിലഗാ വെട്ടി കജ്ഗം ഇതി ദലം അഗ്രേ അസ്തി. വിപക്ഷീഭൂതം എഐഎഡിഎംകെ ഇതി ദലം ദ്വിതീയ സ്ഥാനേ അസ്തി. രാജ്യസ്യ സാമ്പ്രതിക ശാസകദലം ഡിഎംകെ ഇതി ദലഞ്ച തൃതീയ സ്ഥാനേ അസ്തി. കേരളെ സർവേഷാം ചത്വാരിംശദധികൈകശത വിധാൻസഭാ ക്ഷേത്രാണാം പരിണാമാനി പ്രവൃത്തയശ്ച ഉപലഭ്യന്തെ. യത്ര കോൺഗ്രസ് ദലസ്യ നേതൃത്വേ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഇതി ദലസമൂഹഃ സത്താധാരി വാം ഡെമോക്രാറ്റിക് ഫ്രണ്ട് ദലസമൂഹസ്യ പരാജയാത്മികാഃ പ്രവൃത്തയഃ സന്തി ആഗമ്യമാനാഃ. കോൺഗ്രസ് ദലം പഞ്ചപഞ്ചാശത് സ്ഥാനാനി ജിത്വാ അഷ്ടസ്ഥാനേഷു ച അഗ്രേ അസ്തി. കോൺഗ്രസ് ദലസ്യ മിത്രപക്ഷഭൂതം ഐയുഎംഎൽ ഇതി ദലം പഞ്ചാദശ സ്ഥാനാനി ജിത്വാ സപ്തസ്ഥാനേഷു ച അഗ്രേ അസ്തി. സത്താധാരി സിപിഎം ഇതി ദലം ദ്വാവിംശതി സ്ഥാനാനി ജിത്വാ ചതുർസ്ഥാനേഷു അഗ്രേ അസ്തി. സഹയോഗി ദലം സിപിഐ ദലം സപ്തസ്ഥാനാനി ജിത്വാ ഏകസ്ഥാനേ അഗ്രേ അസ്തി. കേരള കോൺഗ്രസ് ദലം ഷഡ് സ്ഥാനാനി ജിത്വാ ഏകസ്ഥാനേ ഏവ അഗ്രേ അസ്തി.